0: പ്രേമസ്വരൂപുലാർ,
1: എംബോഡിമെന്റ്സ് ഓഫ് ലവ്.
0: ചരാചര പ്രപഞ്ചമന്തയു കൂടനു സുഖദുഃഖ സമ്മിളിതമായിട്ട് സ്വരൂപമുതോ ആനന്ദാഭിരൂലമാകുന്നത്.
1: ദ ഹോൾ വേൾഡ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ദ പ്ലെഷർ ആൻഡ് പെയിൻ.
0: സുഖമുലേനി ദുഃഖമു, ദുഃഖമുലേനി സുഖമു മാനവുടു അനുഭവിച്ചലേടു.
1: മാൻ കനോട്ട് എക്സ്പീരിയൻസ് പ്ലെഷർ വിതൗട്ട് ദ പെയിൻ.
0: നസുഖാർബ്ധതേ സുഖം, സുഖം ലേക്കുണ്ടാ ദുഃഖം നമുക്ക് പ്രാപ്തിച്ചത്.
1: വിതൗട്ട് പ്ലെഷർ യു വിൽ നെവർ ഫേസ് ദ പെയിൻ, നോട്ട് ദ പെയിൻ വിതൗട്ട് ദ പ്ലെഷർ. ഏത
0: ആകലി ലേക്കുണ്ടാ മനക്ക് അന്നം അനേറ്റുവണ്ടി കിട്ടദു.
1: ഇഫ് യു ആർ നോട്ട് ഹംഗ്രി യു ഡോണ്ട് റിലിഷ് ഫുഡ്.
0: ചീക്കട്ട് ലേക്കുണ്ടാ ദീപം നക്കു വെലുകു കലകദു.
1: അൺലെസ് ഇറ്റ് ഈസ് ഡാർക്ക് ദ ലൈറ്റ് ഹാസ് നോ വാല്യൂ.
0: അതേ വിധമുഖനേ പ്രതി മാനവുടു കൂടനു തന ജീവിതമുലോ സുഖദക്ക് സമ്മിളിതമായിട്ട് ഒരു ജീവിതാന്നി గడుపుతూ వస్తున్నాడు.
1: ലൈക്ക് വൈസ് മാൻ ഈസ് ലീഡിംഗ് ദ ലൈഫ് ഇൻ ഫുൾ കോമ്പിനേഷൻ ഓഫ് പ്ലെഷർ ആൻഡ് പെയിൻ.
0: അയിത്തേ ഈ രണ്ടിന്റെ ഒക്കെ ഏകത്വം ഒക്കട്ടെ.
1: However, the common principle is there.